0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
5: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എനിക്കോ കട.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: സിഗരറ്റ്.
1: ഓക്കെ, വെക്കം. മീസൈ

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ഇപ്പോൾ കേൾക്കാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം പരിഭാഷ.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി

0: നാല് ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാല്.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർ വീർ പറയൂ.
3: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
3: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാസിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത്

0: ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ടു പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ sub 10 അല്ലെങ്കിൽ sub 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡ് ഇട്ടു, പിന്നീട് അനിമേഷൻ റെക്കോർഡ് ഇട്ടു,

0: അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
2: നന്ദി സർ, നന്ദി.
0: നന്ദി സർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ

ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധം

ഉണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നു പേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മ.

ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക.

0: അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം പരിഭാഷ.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
3: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ചൈത്ര TM ആണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കാം എന്ന ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു മാസം എൻഡോമെട്രിയോസിസിൻ്റെ അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടറിനെ സൗഖ്യം പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം.
1: താങ്ക് യു സോ മച്ച്.
0: ഡോക്ടർ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എൻഡോമെട്രിയോസിസ് എന്നൊരു രോഗാവസ്ഥയെപ്പറ്റി എനിക്ക് തന്നെ കാര്യമായിട്ടുള്ള അറിവുകളില്ല. അപ്പം എന്താണ് എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണത്, എന്തുകൊണ്ടാണത് അധികം ആളുകളിലേക്ക് അറിയപ്പെടാത്തത്?
1: മാഡം, നമുക്ക് ആദ്യം അറിയേണ്ടത് ഏറ്റവും കോമൺ സിംപ്റ്റം എൻഡോമെട്രിയോസിസിൻ്റെ ഒരു പെയിൻ ആണ്. വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഇത് എന്തിനാ എല്ലാവർക്കും അറിയാൻ പെടാത്തതെന്ന് ചോദിച്ചാൽ, സാമാന്യ ഒരു പെൺകൊച്ചിന് പീരിയഡ്സ് ടൈമിൽ ചെറിയ പെയിൻ ഉണ്ടാവും. അതിനനുസരിച്ച് അമ്മമാർ ഔഷധമൊക്കെ ചെയ്ത് തരും. അതനുസരിച്ച് പെയിൻ റിലീഫ് കിട്ടും. ദേ വിൽ മൂവ് ഓൺ. ദേ തിങ്ക് ഇറ്റ്സ് നോർമൽ. യെസ് ടു സം എക്സ്റ്റെൻറ്റ് മെജോറിറ്റി ഓഫ് ദ പെയിൻ ഇസ് നോർമൽ. 80-90% ഓഫ് ദ ടൈംസ് വെൻ ഒരു ലിമിറ്റിൽ ഫസ്റ്റ് ഡേ പെയിനും പിന്നെ ഫ്യൂ അവേഴ്സ് ഓഫ് പെയിൻ, പിന്നെ ആ പെയിൻ റിലീവ്ഡ് വിത്ത് വൺ മെഡിസിൻ.

0: ആ പെൺകൊച്ചിലെ ആ ലൈനിങ് ദ മെൻസ്ട്രൽ ബ്ലഡ് ഗോസ് ടു ദ ട്യൂബ്സ് ആൻഡ് വേറെ പല സ്ഥലത്ത് യൂട്രസിൻ്റെ പുറത്തായിരിക്കാം, ഓവറിൻ്റെ മുകളിലായിരിക്കാം, ഇറച്ചേർക്കുടൽ ഇല്ല, മൂത്രസഞ്ചി ഇല്ല, വെൽക്കുടൽ, സംടൈംസ് ഈവൻ ഇൻ ദ ലങ്സ് ആൻഡ് ബ്രെയിൻ. വെരി റെയർലി വി ഹാവ് സീൻ. ഐ വാസ് ഡിസ്കസിങ് ദ റീസെൻ്റ് അവയർനെസ് പ്രോഗ്രാം, വൺ ഓഫ് ദ നഴ്സിംഗ് സ്റ്റാഫ് ഹാസ് സീൻ നേസൽ എൻഡോമെട്രിയോസിസ് എവറി മന്ത്. ദ ബ്ലീഡിംഗ് കംസ് ത്രൂ ദ നോസ് ഓൾസോ.
1: ഓക്കെ,
0: സോ അങ്ങനെ വളരെ റെയർ കണ്ടീഷൻസ് ആർ ഓൾസോ സീൻ. സോ കോമൺലി നമ്മൾ നോക്കുന്നത് ദിസ് എൻഡോമെട്രിയോസിസ് ഇസ് സീൻ ആസ് കോമൺ ആസ് ഡയബറ്റിക് പേഷ്യൻസ്. നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഡയബറ്റിസ് പേഷ്യൻസ് ഉള്ള പോലെ തന്നെ 1 in 10 പെൺകൊച്ച് ഈസ് ഹാവിംഗ് ഇറ്റ്, ബട്ട് മെനി ഓഫ് ദം ഡോണ്ട് നോ വാട്ട് ദേ ആർ സഫറിങ്. മെനി ഓഫ് ദം നോർമലൈസ് ഇറ്റ്. അമ്മ പറയൂ ഇല്ല, അച്ഛൻ പറയൂ, ഇത് എക്സാം പോവാത്തിരിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും പെയിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതാണ് ഇതിന്റെ ഉദ്ദേശം.
1: എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ പീരിയഡ്സിൻ്റെ പെയിന് കുറച്ചും കൂടെ സിവിയർ പെയിൻ വരുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, ചില സമയത്ത് ബ്ലീഡ് ചെയ്യുന്നു, പല പുറത്തേക്ക് അതിൻ്റെ ബ്ലീഡിങ് വരുന്നു അല്ലേ.
0: മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ സിമ്പിൾ പെയിനും എൻഡോമെട്രിയോസിസ് പെയിനും തമ്മിലുള്ള
1: വ്യത്യാസം.
0: അതാണ്, ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പെയിൻ ആയിരിക്കാം, പീരിയഡ്സ് തുടങ്ങാം ഒരു 5 ദിവസം മുമ്പേ ചില ചേഞ്ചസ് കാണിക്കും, സിവിയർ പെയിൻ ആയിട്ടോ ക്രാമ്പ് ആയിട്ടോ ബ്ലോട്ടിംഗ് ആയിട്ടോ, ഇല്ല വയറിൽ എന്തോ വീർത്ത് വരുന്ന പോലെ, ആ അടിവയറൊരു ഭാരമുള്ള പോലെ ഒരു ഫീലിംഗ് വരിക, ഇല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല, ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, ഇല്ല ആ എന്താ പറയുക, നമ്മൾ ഓവുലേഷൻ ടൈം പീരിയഡ്സിൻ്റെ നടുക്കിലുള്ള ദിവസം തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ, ഇല്ല പീരിയഡ്സ് ടൈമിൽ പീരിയഡ്സ് ക്രാംസ് മാത്രമല്ലാത്ത മോഷൻ പോവാനുള്ള ടെൻഡൻസി, മോഷൻ പോകുമ്പോൾ വരുന്ന പെയിന്, പിന്നെ മൂത്രം പാസ് ചെയ്യുമ്പോഴും ഒരു പെയിന്, അങ്ങനെ ദർ ഇസ് എ ക്രോസ് ടോക്ക്. യൂട്രസിനെ തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ അടുത്തുള്ള എല്ലാ ഓർഗൻസിലും ഒരു ഇറിറ്റേഷൻ.
1: അത് പുറത്തേക്ക് അതിന്റെ ലൈനിങ്സ് വളരുന്നതാണ് എൻഡോമെട്രിയോസിസ് അല്ലേ.
0: അങ്ങനെ അല്ലാതെ ലാസ്റ്റ് മന്ത് ഷി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഫസ്റ്റ് 3 വർഷം കൊച്ചിന് ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു പീരിയഡ്സ് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്ക് പെയിൻ കൂടി കൂടി വരിക, അങ്ങനത്തെ വേരിയേഷൻസ് കാണിക്കുമ്പോൾ, ഇല്ല ഇനി കുറച്ചുകൂടെ പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ബന്ധപ്പെടുമ്പോൾ ഉള്ള പെയിന്, ബന്ധപ്പെട്ടിട്ട് ശേഷം വരുന്ന ബ്ലീഡിങ് ഇല്ല, ഹെവി ബ്ലീഡിങ് ആയിട്ടായിരിക്കാം, ഇല്ല വന്ധ്യത്തെ ആയിട്ടായിരിക്കാം, ഇങ്ങനെ ആയിരിക്കും പലരും. ആൻഡ് ഇത് വൺ ബ്യൂട്ടി ഓഫ് ദിസ് കോംപ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദ സിവിയാരിറ്റി, ആർക്ക് എത്ര സിവിയാരിറ്റി അത്ര സിവിയർ സിംറ്റംസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചെറിയ ബ്ലഡ് കളക്ഷൻ കൂടെ സിവിയർ സിംറ്റംസ് ആയിട്ട് മാറാം, ഒത്തിരി സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചെറിയ പെയിൻ ആയിട്ട്
1: കാര്യമായ സിംപ്റ്റംസ് കാണിക്കണമെന്നില്ല.
0: സോ ദ ചെക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ മെയിൻ മോട്ടോ ഓഫ് ദ ടോക്ക് ടുഡേ ഇസ് അർലി ഡയഗ്നോസിസ്. നമുക്ക് എത്ര നേരത്തെ ഈ കണ്ടീഷൻ കണ്ടുപിടിക്കാവോ അത്രയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും അത് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റും.
1: ഇത് സ്ത്രീകളിലാണല്ലോ ഈ ഒരു രോഗമുള്ളത്, അതിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്?
0: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആസ് യങ് ആസ് 9 ഇയേഴ്സ് പെൺകൊച്ചുങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കോമൺലി കാണുന്നത് റിപ്രൊഡക്റ്റീവ്, ദാറ്റ് ഈസ് 20 to 45, ആ റേഞ്ചിലായിരിക്കും കോമൺലി കാണുന്നത്. ഈവൻ ആഫ്റ്റർ മെനോപോസ് കൂടെ വി ഹാവ് സീൻ വിമൻ ഹാവിംഗ് ദിസ് ഡിസീസ്. ബട്ട് ആസ് ഒരു കാരണം ഈ എൻഡോമെട്രിയോസിസിന് കാരണം എന്ന് ചോദിച്ചാൽ ദേർ ആർ മൾട്ടിപ്പിൾ റീസൺസ്. ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ്സ് കോംപ്ലെക്സ്. അതിനകത്ത് ഒന്ന് നമ്മൾ പെൺകുട്ടികളിലുള്ള ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ. സോ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഡോമിനൻസ് കാണിക്കുന്നതാണ് ഈ 20 to 40 ഇയേഴ്സ്. സോ ദാറ്റ്സ് ദ റീസൺ ഇറ്റ്സ് മോർ കോമൺ ഇൻ ദാറ്റ് ഏജ്. അപ്പോൾ ആ മെനോപോസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബിക്കോസ് വി ഹാവ് പെരിഫറൽ ഓർഗൻസ് ലൈക്ക് വണ്ണ ഉള്ളവർക്ക് അവിടെ വണ്ണത്തിൽ ഒരു ചെറിയ ഹോർമോണൽ ഇംബാലൻസ് സ്റ്റാർട്ട് ആവും. ആ ഹോർമോൺസ് കൊണ്ട് തന്നെ പിന്നെ ഇത് വളരും. പിന്നെ നമ്മൾ എക്സ്റ്റേർണലി എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആയിരിക്കാം, ലൈക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ്സ് എന്തെങ്കിലും വേറെ കണ്ടീഷൻ കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ കൂടെ കൂടെ ഇത് വളരും. പിന്നെ നമ്പർ 3, ആസ് യു ഹാവ് സീൻ ഇൻ ദ സോഷ്യൽ മീഡിയ ആൻഡ് വെരി കോമൺലി, ഹോർമോൺ ഡിസ്റപ്റ്റിംഗ് ഇല്ല എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കൂടെ, സേ ലൈക്ക് പാരബിൻസ് എന്ന് പറയും, ലിപ്സ്റ്റിക്സിലൊക്കെ ഉള്ളത്, കോസ്മെറ്റിക്സിലൊക്കെ ഉള്ളത്, പിന്നെ അങ്ങനത്തെ ഒരു എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഈസ്ട്രജൻ നമുക്ക് കിട്ടുമ്പോൾ, ഈവൻ ക്ലീൻസേഴ്സ് കണ്ടീഷണേഴ്സ് അങ്ങനെ വളരെ കോമൺ ആയിട്ട് വാട്ട് വി യൂസ് ഡേ ടു ഡേ, അതിൽ കൂടെ ഇങ്ങനെ ഫ്താലേറ്റ്സ് പാരബിൻസ് അങ്ങനത്തെ കുറച്ചൊക്കെ പ്രോഡക്ട്സിൽ കൂടെ ഈ എക്സ്റ്റേർണൽ സ്റ്റിമുലസ്
1: കിട്ടുന്നുണ്ട്.
0: യെസ്, സോ ദീസ് ആർ ദ വൺ സ്റ്റിമുലൈ വിച്ച് ക്യാൻ അഗ്രവേറ്റ്. നമുക്ക് ഓൾറെഡി ജനറ്റിക്കലി ഇറ്റ് ഇസ് സീൻ ലൈക്ക് എന്താ പറയുക, അമ്മമാർക്കുള്ളവർക്ക് സിസ്റ്റേഴ്സിനുള്ളവർക്ക് എൻഡോമെട്രിയോസിസ് കുറച്ചുകൂടെ വരാൻ സാധ്യത. അങ്ങനെ ഉള്ളവർക്ക് ഒരു എക്സ്റ്റേർണലി കൂടെ ഇങ്ങനത്തെ സ്റ്റിമുലസ് കിട്ടുമ്പോൾ
1: ഇറ്റ് കൂടുതലും മോർ അഗ്രവേറ്റ് ആവും.

0: ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റിമുലൻസ്. അപ്പം നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് ഇത്തരം കോസ്മെറ്റിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് അപ്പം ഈ എൻഡോമെട്രിയോസിസ് വരാൻ അതും ഒരു കാരണമാണ്.
1: അതൊരു സ്റ്റിമുലസ് ആണ്, ഡെഫിനറ്റ്ലി അതൊരു സ്റ്റിമുലസ് ആണ്. അപ്പം നമ്മൾ ഡെഡിക്കേറ്റഡ് പെയിൻ ആൻഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്കാണ് നമ്മൾ റിനൈലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസത്തിൻ്റെ ഒരു പാർട്ടായിട്ട്. ദറ്റ് വി ആർ ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദോസ് വിമൻ ഹു ആർ സഫറിങ് വിത്ത് ദിസ് കണ്ടീഷൻ. അവർ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കാണ്, ബിക്കോസ് ദേ ഹാവ് മെനി ലിമിറ്റേഷൻസ് ഓൾസോ ടു എക്സ്പ്രസ്. അപ്പോൾ ഫോർ ദെം ദ ഓൺലി ഇൻഫർമേഷൻ ഈസ് യു മേ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് സിറ്റുവേഷൻ ആൻഡ് ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആ സമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡയറ്റ് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാർട്ട് ഓഫ് ദിസ് ട്രീറ്റ്മെൻറ്റ്. സോ അതിനകത്ത് ഈ ലൈഫ് സ്റ്റൈലിൽ ഈ കോസ്മെറ്റിക്സ് ഒക്കെ വരും. ലൈക്ക് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചൂസ്. പണ്ടത്തെ പോലെ നമ്മൾ ഏതോ ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ടോൺ കളർ നോക്കി മേടിക്കുക, ദാറ്റ് ഈസ് ഗോൺ. സോ യു ഹാവ് ടു ബി ഇപ്പോൾ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. യു ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ ഒരു റൈറ്റ് ഡയറക്ഷനിൽ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഓൾ ദീസ് തിങ്സ് വാട്ട് ഐ വാസ് ഡിസ്കസിങ്, ഫ്താലേറ്റ്സ് ആയിരിക്കാം, മീഥൈൽ പാരബിൻ എന്നുണ്ട്, അങ്ങനെ യു ഹാവ് ടു ജസ്റ്റ് സീ ദ കോമ്പോസിഷൻസ് ആൻഡ് സീ ഏതൊക്കെ ഫ്ലാഗ് ചെയ്തിരിക്കുന്ന റെഡ് ഫ്ലാഗ്ഡ് ഐറ്റംസ് ടു ബി അവോയ്ഡഡ് ഇൻ ആർ ഡെയിലി യൂസ്. അതേപോലെ ഫുഡ് ഐറ്റംസ് ഓൾസോ as we are discussing
0: junk
1: the same
0: extent.
1: Junk food enna parna adu oru velliya label aayi. Adinathu namukku specifically ee endha paraya processed meat ee nuggets aayittu kittunnathu. അതിനകത്താണ് കൂടുതൽ സ്റ്റിമുലസ്. പിന്നെ ബിക്കോസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇവിടെ എന്താ നടക്കുക ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എവറിബഡി ക്യാൻ ക്യാച്ച് ഇറ്റ്. സോ നോർമലി ഒരു ബ്ലഡ് സെല്ല് പീരിയഡ്സിന്റെ പുറത്തേക്ക് വരും, ഇത് പുറത്തേക്ക് പോയില്ല, ഇത് അവിടെ വയറിന് അകത്തേക്ക് കയറി. അപ്പൊ വയറിനകത്തേക്ക് കയറുമ്പോ നമ്മുടെ ദേഹത്തിന്റെ WBCs പറയും അയ്യോ എന്തോ ഫോറിൻ ബോഡി വന്നു എന്ന് അത് ഓടി വന്ന് അതിനെ കൊല്ലാൻ നോക്കും. ദ പ്രോബ്ലം ഈസ് അത് കൊല്ലാൻ സമ്മതിക്കില്ല. ഈ പെൺകൊച്ചിൻ്റെ ബോഡിയിൽ അത് കൊല്ലാൻ സമ്മതിക്കില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നരമ്പ് വരും, പിന്നെ ഒരു രക്തനാള വരും, അങ്ങനെ അത് അങ്ങനെ ചേർത്ത് ചേർത്ത് ഒരു നോഡ്യൂളായിട്ട് അത് തന്നെ ഒരു മാസമായിട്ട് ക്യാൻസർ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ക്യാൻസർ.
0: ഇറ്റ്സ്
1: നോട്ട് എ ട്രൂ ക്യാൻസർ, ബട്ട് ഇറ്റ് അഗ്രവേറ്റ്സ് ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ്. അടുത്തുള്ള എല്ലാ ഓർഗൻസിനെ വിളിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ തമ്മിൽ ഒരു കേക്ക് പോലെ ആക്കിയിട്ട് ഒത്തിരി ഇൻഫ്ലമേഷൻ എന്ന് പറയും. മെഡിക്കലി ഇസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. വർഷങ്ങളായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ അങ്ങനെ നീർക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദറ്റ് മച്ച് ഓഫ് ഇൻഫ്ലമേഷൻ കൂടുന്ന ഏത് ആഹാരം ആയാലും, ലൈക്ക് നമ്മുടെ ഈ പ്രോസസ്ഡ് മീറ്റ് ആയിരിക്കാം, പിന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഡയറി പ്രോഡക്ട്സ് ഓൾസോ. ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ഉടനെ തന്നെ ഡയറി പ്രോഡക്ട്സ് ടു ബി ലിമിറ്റഡ്.
0: പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറയ്ക്കണം,
1: ഫുള്ള് ലിമിറ്റ് ചെയ്യുന്നല്ല, ഈവൻ പ്ലാന്റ് റിസ്ട്രിക്ട് ചെയ്യണം. പിന്നെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് പ്രോഡക്ട്സിലോട്ട് പോകണം. പിന്നെ വെനെവർ യു ഗോ ഫോർ ഡയറി പ്രോഡക്ട്സ് യു ഷുഡ് ബി അവയർ ഇത് ഹോർമോണൈസ്ഡ് അല്ല. പൗൾട്രി ആയാലും ഹോർമോണൈസ്ഡ് അല്ല എന്ന് സോഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധ്യതകളായിരിക്കും യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ സേഫ് ആയിരിക്കും.
0: ഫുഡും ഇതിനകത്ത് ഒരു ഫാക്ടറാണ്,
1: ഒരു മേജർ ഫാക്ടറാണ്.
0: ഇപ്പൊ ഡോക്ടർ പറഞ്ഞനുസരിച്ച് നമ്മുടെ സാധാരണ മെൻസുറേഷൻ നടക്കുമ്പോൾ മെൻസറൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നു, പക്ഷെ എൻഡോമെട്രിയത്തിൽ ആ ലൈനിങ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ല, ഇൻഫ്ലമേഷൻ വരുന്നത് റപ്ചർ ആവുന്നു, പക്ഷെ അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ് പുറത്തേക്ക് പോകുന്നില്ല.
1: എൻഡോമെട്രിയോസിസ്
0: അപ്പം അത് അവിടെ തന്നെ നിൽക്കുന്നു. അത് ഇങ്ങനെ പല പല തൊട്ടടുത്തുള്ള ഓർഗൻസിനെയും സെൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും വീണ്ടും അത് കൂടി എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാം അല്ലേ. അപ്പൊ അത് ഏർലി എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം അതിന്റെ ഏറ്റവും വലിയ കാര്യം.
1: പക്ഷെ
0: പേരൻസിന് ഇതെങ്ങനെ മനസ്സിലാവും? ഇപ്പം 12 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു സിവിയർ പെയിൻ ആണെങ്കിൽ സോ അവർ ഹോസ്പിറ്റലിൽ വരണം,
1: ഒരു ചെക്കപ്പ് നടത്തണം, ഒരു ബേസിക് ഒരു എന്താ ഇതിന് ഡയഗ്നോസ്റ്റിക് പ്രോട്ടോകോൾസ്. പണ്ടൊക്കെ നമുക്ക് അപ് ടു 2025 ദേർ ഇസ് എ സ്റ്റഡി, റിസർച്ച് സ്റ്റഡി പറയുന്നത് 7 to 8 years ഒരു പെൺകൊച്ചിന് ഫസ്റ്റ് സിംറ്റം ഓഫ് എൻഡോമെട്രിയോസിസ് തുടങ്ങിയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ 7-8 വർഷം എടുക്കുന്നുണ്ട്. എന്തിനാ? ബിക്കോസ് ദ സിംറ്റംസ് ആർ നോൺ സ്പെസിഫിക്. പലപ്പോഴും വിചാരിക്കും എക്സാം പ്രശ്നമാണ്, പലപ്പോഴും വിചാരിക്കും ഇത് ലൂസ് മോഷനിന്റെ പ്രശ്നമാണ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് അത് തള്ളിക്കളയും. ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരുമ്പോൾ സ്കാനിങ്ങിൽ ചിലപ്പോൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വരില്ല. സോ ഇറ്റ് നീഡ്സ് എ വാട്ട് യു കോൾ ലോ ത്രെഷോൾഡ് ടു ഡയഗ്നോസ്. ഇങ്ങനെ ആവാം സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിനെ ബാധിക്കാമെന്ന് ഡോക്ടറെ അടുത്ത് പോയി ഒരു സിമ്പിൾ ചെക്കപ്പ് കൂടെ പിന്നെ ഒരു സ്കാനിങ് കൂടെ ചിലപ്പം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഈസ് വാട്ട് യു കോൾ ആസ് MRI സ്കാൻ കൂടെ അവശ്യം വരുമ്പോൾ. അങ്ങനെ പിന്നെ അവസാന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ദൂർബിന്ന് കൂടെയോ എന്തെങ്കിലും പ്രൊസീജിയറിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബയോപ്സി എടുത്ത് സ്റ്റഡി കൺഫേം ചെയ്താലേ 100% നമുക്ക് കൺഫേം ആവത്തുള്ളൂ. വളരെ കോമൺലി നമ്മൾ സ്കാനിങ്ങിൽ കാണുന്നത് ചോക്ലേറ്റ്സ്,

0: സിസ്റ്റ്. ഐ തിങ്ക് മെജോറിറ്റി പീപ്പിൾ വുഡ് ഹാവ് ഹേർഡ് ഇറ്റ്. ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന്, ഈ മെൻസ്ട്രൽ ബ്ലഡ് കട്ടി കട്ടി കിടന്നിട്ട് ഓവറിയിൽ ഉണ്ടാക്കുന്ന സിസ്റ്റാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതാണ് നമുക്ക് സ്കാനിങ്ങിൽ കാണാം. പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ ആവും അതൊക്കെ ആ ലെവലിലോട്ട്
1: എത്താൻ.
0: സോ അതിന് മുമ്പേ, നൗ ദ റീസെന്റ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എത്തുന്ന മുമ്പേ, ബിക്കോസ് ഒരു അവസാന ലേറ്റ് സ്റ്റേജ് വെൽക്കം ടു ദാറ്റ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ടു സ്റ്റാർട്ട് ദിസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കുക, ഹോർമോൺ ബ്ലോക്കിംഗ് മെഡിസിൻസ് ആയിരിക്കുക, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ലെവലിൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലത്തെ സിമ്പിൾ ടെസ്റ്റുകൾ കൂടെ റിസർച്ച് ലെവലിലാണ്, ലൈക്ക് ഇന്ന് ആയിട്ടില്ല, മാർക്കറ്റ് ലെവലിൽ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കിറ്റ് ഇസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മിങ്. ഈവൻ എൻഡോമെട്രിയോസിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഇൻ സപ്പോർട്ട് വിത്ത് ഇറ്റ്. ദേർ ഇസ് എ ഹ്യൂജ് റിസർച്ച് ഇൻ ദിസ് ആൻഡ് ദാറ്റ്. അതിനകത്ത് നമ്മൾ മൈക്രോസോമൽ ആർ എൻ എ, എന്നാൽ നമ്മൾ ആർ എൻ എന്ന് എം ആർ എൻ എന്ന് ഐദർ ഇൻ ദ യൂറിൻ, സലൈവ ഓർ ദ മെൻസ്ട്രൽ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്പർ ടു, വി ഹാവ് വാട്ട് ഈസ് കോൾഡ് ആസ് റിസ്ക് സ്കോറിംഗ് സിസ്റ്റം. മീൻസ് ഈ സിംറ്റംസും അൾട്രാസൗണ്ട് ഫൈൻഡിങ്സും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എല്ലാം ഉൾപ്പെടെ ഒരു റിസ്ക് സ്കോറിംഗ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് വി ആർ റെഗുലർലി സ്റ്റാർട്ടഡ് യൂസിംഗ് എ ട്രിൻ ഐ ഡെഡിക്കേറ്റഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്ലിനിക്സ്. വി ഹാവ് 2 hours പെർ വീക്ക് ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഡിസീസ് ഓൺലി. സോ ആ സമയത്ത് വി യൂസ് ദി സ്കോറിംഗ് സിസ്റ്റംസ് ടു എവാലുവേറ്റ് ഈ പെൺകൊച്ചുന്ന വിത്ത് ഇസ് ദർ ഇസ് ലോ
1: സസെപ്റ്റബിലിറ്റി,
0: ഉണ്ടാവാൻ സാധ്യത എത്ര ശതമാനം, ലോ സസെപ്റ്റബിലിറ്റി, ഹൈ സസെപ്റ്റബിലിറ്റി അല്ല ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ ഒരു എടുക്കുമ്പോൾ വി വിൽ ബി ഏബിൾ ടു ഗൈഡ് ദം, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഡയറ്റിൽ ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് എക്സസൈസിൽ ചെയ്യാം. വി കൻ ഗൈഡ് ദ പേരന്റ്സ് ആൻഡ് ദ സ്റ്റുഡന്റ്സ്.
1: അവിടെ ഇപ്പം നമ്മൾ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്? ഇപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്കിത് ട്രീറ്റ് ചെയ്തും ഇത് മാറ്റാൻ പറ്റുമോ?
0: ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ലൈക്ക് എന്താ ട്രീറ്റ്മെൻറ് ഉള്ളത്? ബിക്കോസ് വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് സിമ്പിളായിട്ട് ആസ് എല്ലാവരും കോമൺലി കേട്ടിരിക്കുന്നത് ഒരു പെയിൻ കില്ലർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്. മീൻസ് ആ പെൺകുച്ചിന് ഹോം റെമഡീസ് ആയിട്ട് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ സിമ്പിൾ പെയിൻ കില്ലേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ ആയിരിക്കാം, ഇല്ല മെഫ്താൽ, മെഫിനമിക് ആസിഡ്, അങ്ങനത്തെ ചെറിയ പ്രോഡക്റ്റ്സ് ആയിരിക്കാം. 1 or 2 days ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ പേഷ്യൻ്റ് റിലീഫായിട്ട് ഈസ് ഏബിൾ ടു മാനേജ് ഹർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. ഇല്ല അത്, പക്ഷെ ഷീ ഷുഡ് ബി അണ്ടർ കണ്ടിന്യൂസ് ഫോളോ അപ്പ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ക്രോണിക് കണ്ടീഷൻ. മീൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും അത് ചിലപ്പം 30% ആൾക്കാർക്ക് കൂടുകയും കുറയും ചെയ്യും. 30% ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് മാറാൻ സാധ്യതയുണ്ട്, 30% കുറയാനും സാധ്യതയുണ്ട്. സോ വിച്ച് കണ്ടീഷൻ, വിച്ച് ഗേൾ ഇസ് സഫറിങ് എന്ന് നമ്മൾ എപ്പോഴും ഫോളോ അപ്പിൽ നിൽക്കണം.
1: ഇത് കണ്ടുപിടിച്ചാൽ ഫോളോ അപ്പ് നിർബന്ധമാണ്,
0: നിർബന്ധമാണ്. ദാറ്റ് ഈസ് ദ ടേക്ക് ഹോം മെസ്സേജ്. ഫോളോ അപ്പ് ഇല്ലാത്ത നമ്മൾ കാണുന്നത് പെൺകൊച്ചുകൾ ചിലപ്പോൾ 2 വർഷം മുമ്പ് ഒരു ചോക്ലേറ്റ് സർജറി കഴിഞ്ഞു ഡോക്ടറെ, അത് കഴിഞ്ഞിട്ട് പോയിട്ടേ ഇല്ല,
1: ഡോക്ടറിനെ
0: കണ്ടിട്ടില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ ആ സ്റ്റിമുലസ് സ്റ്റിൽ ദയർ. സിസ്റ്റ് മാത്രം എടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ ദേഹത്തിലുള്ള ഹോർമോൺസ് അവിടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ആ മറ്റേ ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ഈ
1: നോഡ്യൂളായിട്ടോ
0: എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഡെവലപ്പ്
1: ആവാം.
0: സോ ഫോളോ അപ്പ് ഇസ് എ മസ്റ്റ്. നമ്പർ 2, ഹോർമോൺ എന്നുള്ള നമ്മൾ കണ്ടല്ലോ, ദിസ് ഈസ് ദ സ്റ്റിമുലസ്, അതാണ് ഫുഡ് ഇവിടെ. സോ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. മീൻസ് ചിലപ്പം നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിക്കേണ്ടി വരും. ആ ടാബ്ലറ്റ്സ് നമ്മൾ ഹോർമോൺസ് ചിലപ്പം പീരിയഡ്സിന് വരാതെ നോക്കിക്കോളൂ. ഇവിടെ ദ മെയിൻ കൾപ്രിറ്റ് ഇസ് ആ മെൻസ്ട്രൽ ബ്ലഡാണ്. എൻഡോമെട്രിയൽ ലൈനിങ് ഈസ് ഗോയിങ് ആൻഡ് സ്പ്രെഡിങ് എവറിവെയർ. അപ്പോൾ ആ ലൈനിങ്ങിനെ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഈസ് ഡൺ ത്രൂ ദ ടാബ്ലറ്റ്സ് വിച്ച് ബ്ലോക്ക് ദ ഹോർമോൺസ് അറ്റ് ദ ബ്രെയിൻ ലെവൽ, ബ്രെയിൻ ലെവലിലും പിന്നെ ഈസ്ട്രജൻ ലെവൽ. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ്, പണ്ട് നിനക്ക് ഒരു 5 വർഷം മുമ്പ് മാം ചോദിച്ചാൽ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ കൂടെ, എന്നിട്ട് ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആയുർവേദ ഹോമിയോയിലോട്ട് പോകുന്നത്. പക്ഷെ വെരി ഹാപ്പി ടു സേ ദാറ്റ് ഇപ്പോൾ നമുക്ക് വി ഹാവ് സ്പെസിഫിക് മെഡിസിൻസ്, ലൈക്ക് ആ എൻഡോമെട്രിയം സെല്ലിൽ പോയിട്ട് ആ ബ്ലോക്ക്, ആ റിസെപ്റ്റർ മാത്രം, യെസ് ആ റിസെപ്റ്റർ മാത്രം, ഈസ്ട്രജൻ ആൽഫ ബീറ്റ എന്താ ഉള്ളത്, ആ ബീറ്റ റിസെപ്റ്റർ മാത്രം ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി, ബട്ട് ദേ ആർ വെരി എഫക്റ്റീവ് ഇൻ കൺട്രോളിങ് സിംറ്റംസ്. 50-70% പെയിൻ റിലീഫ് ഉണ്ടാവും, അല്ലാതെ സൈഡ് എഫക്ട്സ് ആർ വെരി ലെസ്. പേഷ്യൻസ് ആർ കംഫർട്ടബിൾ ഡോക്ടർ ചിലപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ ഈ പില്ലും പണ്ടേ എന്താ എനിക്ക് തരാത്തേന്ന്. പഴയ പേഷ്യൻസ് ദേ ആസ്ക് അസ് ഒരു മാജിക്.

0: അതുകൊണ്ടൊരു 90% സിംപ്റ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ
1: യെസ് ഒരു 50-70% വി ഹാവ് സീൻ ദാറ്റ് ആൻഡ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ കൂടെ. വേറെ ഒരു ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ഉണ്ട്, 5 years നോക്കുന്നുണ്ടെങ്കിൽ മെറീന കോയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ കോപ്പർ ടീ, ഒരു കോപ്പർ ടീ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഹോർമോണൽ കോയിലാണ്. ആ കോപ്പർ ടീൻ്റെ ആംസിൽ, കയ്യിൽ മെഡിസിൻ ഉണ്ടാവും. സോ അത് യൂട്രസിന് അകത്ത് വെച്ചാൽ മതി, ബിക്കോസ് നമുക്ക് അവിടെയാണല്ലോ പ്രശ്നം. പെൽവിസും യൂട്രസിൻ്റെ അടുത്തല്ലേ, അപ്പൊ നമ്മൾ ഈ ഹോർമോൺ അവിടെ അകത്ത് വെക്കുമ്പോൾ സിവിയർ സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മാത്രം ആ ഡിസീസിന് കൺട്രോൾ ചെയ്യും.
0: അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ അതിങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ കൺട്രോളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് അങ്ങനെയുള്ള
1: ഡെഫിനറ്റ്ലി ഇല്ല. മെറീന വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ആസ് സച്ച് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്താ ഉള്ള, ചോക്ലേറ്റ് സിസ്റ്റം എന്താ ഉള്ള, ഇറ്റ് ഈസ് ലൈക്ക് എ കില്ലർ സെൽ, ഇറ്റ് ഗോസ് ആൻഡ് ഈറ്റ്സ് അപ്പ് എല്ലാം. നമ്മൾ എഗ്ഗിനൊക്കെ അത് തിന്നാൻ തുടങ്ങും, ഇറ്റ്സ് ലൈക്ക് ഈറ്റ്സ് അപ്പ് ദ എഗ്സ്. സോ അപ്പൊ നമ്മള് ഓവേറിയൻ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞത് കൊണ്ട് വന്ധ്യത്തെ കുറച്ച് കോമൺ ആണ്. 50% ഓഫ് ദ വിമൻ വിത്ത് ദിസ് കണ്ടീഷൻ ഹാവ്.
0: 50% എൻട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്.
1: യെസ്,
0: ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ?
1: കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ആ സിറ്റുവേഷനോടെ എത്തിയിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ ഇൻ ദ ഫോളോ അപ്പ് ആൻഡ് ട്രീറ്റ്മെന്റ്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്ന് വിളിക്കുന്നത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതാ പെൺകൊച്ചിന് ഒന്നോ രണ്ടോ കുട്ടികളായിട്ട് ഒരു ഫാമിലി കംപ്ലീറ്റഡ് എന്നാ പറയുമ്പോൾ, വെൻ വി റിമൂവ് കംപ്ലീറ്റ്ലി രണ്ട് ഓവറീസും ഈസ്ട്രജൻ സ്റ്റിമുലസും ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലേ യെസ് ഒരു ലെസ് ദാൻ 2% റിക്കറൻസ് വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ സ്റ്റേജ് വെയർ മെനി വിമൻ ഈ 45-50 ഒക്കെ എത്തുമ്പോൾ ഈ സ്റ്റേജിലോട്ട് എത്തും
0: ചിലപ്പം.
1: ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് ഈസ് എ ചാലഞ്ച്. സോ 20-45 വരെ ദേ വിൽ ബി സ്ട്രഗ്ലിംഗ്. ദർ ഈസ് വൺ, ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ദിസ് ഈസ് എൻഡോമെട്രിയോസിസ് എന്ന ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. And they have won this first prize in the BAFTA Film Awards.
0: മാമാന്റെ പേര് ഒന്നുകൂടെ പറയോ?
1: This is endometriosis. Why I'm telling is, നമ്മൾ അതിനെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം. But the girl there is as young as 8-10 years. അവര് അഡോളസൻസ് കോളേജ് ലൈഫ് എങ്ങനെ നശിച്ചു പോയി ഈ ഡിസീസ് കൊണ്ട്, ഹൗ മച്ച് ഷീ സഫേർഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് ഇറ്റ്. ഉള്ളി 2-4 years ഇടയ്ക്ക് ഒരു 4-5 മേജർ സർജറീസ് ചെയ്യേണ്ടി വന്നു. അത്ര സിവിയാരിറ്റി വരെ
0: കണ്ടീഷൻസ്
1: അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അത്ര സിവിയാരിറ്റി വരെ ഒരു പോവാനുള്ള കണ്ടീഷൻ ആണ്. സോ അതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദ കമ്മ്യൂണിറ്റി ആസ് സച്ച്, പാരന്റ്സ്, ഫാമിലി എല്ലാ സപ്പോർട്ടിലൂടെ വേണം ആ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
0: പിന്നെ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പം പറഞ്ഞല്ലോ ലൈഫ്, നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ലൈഫ് സ്റ്റൈലും
1: മെഡിസിൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ മെഡിസിൻസിന്റെ കാര്യത്തില് ഇപ്പൊ പെയിൻ കില്ലർ, ഇന്ന് രാവിലെ കൂടെ ഒരു മദർ പറയുമായിരുന്നു 3 times a day മെഫ്താൽസ്പൈസ് കഴിക്കുക, ഇസ് ഇറ്റ് ഓക്കെ? ബട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ഇസ് ആ പെൺകൊച്ച് തന്നെ എല്ലാ എക്സസൈസും പഠിച്ചിട്ടുണ്ട്. ഈ പീരിയഡ്സ് ടൈമിൽ എങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ എങ്ങനെ പെയിൻ റിലീഫ് കിട്ടും എന്ന് പഠിച്ചു വെച്ചിരിക്കും. ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് പേഷ്യന്റ്, ബിക്കോസ് അങ്ങനത്തെ എക്സസൈസസ് കൊണ്ട് ദ അമൗണ്ട് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ പെയിൻ കില്ലർ കംസ് ഡൗൺ. സപ്പോസ് 3 ഉള്ളത് 2 ആവാം, 2 ഉള്ളത് 1 ആവാം. അങ്ങനെയാണ് ബെനിഫിഷ്യൽ. ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ക്യൂർ ഓർ എ കംപ്ലീറ്റ് ഓൺലി ട്രീറ്റ്മെന്റ്. സോ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസ്, നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവാം, ബ്രീത് ഇൻ ബ്രീത് ഔട്ട് കാം എക്സസൈസസ് എന്ന് പറയും. പിന്നെ 4-4 calm എന്ന് പറയും, ജസ്റ്റ് മൂക്കിലോട്ട് എടുക്കുക, വായിലോട്ട് ബ്രീത് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ
0: സിമ്പിൾ ഉള്ളിലേക്ക് എടുക്കുക, വായിൽ പുറത്തേക്ക് വിടുക,
1: അങ്ങനത്തെ സിമ്പിൾ എക്സസൈസസ് വേർ ദ ടമ്മി ആൻഡ് ദ പെൽവിക് ഫ്ലോർ റിലാക്സസ്, ദോസ് ആർ ദ വൺസ് വിച്ച് ഹെൽപ് ദം ഇൻ ദ കാമിങ് ഡൗൺ. ബേസിക്കലി ഇവിടെ ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്, ആ ഇൻഫ്ലമേഷനെ വി ഹാവ് ടു കാം ഡൗൺ. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കൂടെ കേട്ടിട്ടുണ്ടാവാം. ഇഫ് യു ഗൂഗിൾ ഓൾസോ യു വിൽ സീ എ ലിസ്റ്റ് ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. അതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കാം, ഇല്ല ജിഞ്ചർ, ഇഞ്ചി ചായ, യെസ് ഇഞ്ചി, പിന്നെ കുരുമുളക്, ഇങ്ങനത്തെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്, ദേ ഹാവ് എ എഫക്ട്. അതിൻ്റെ ഒരു ലിമിറ്റിൽ ഡെയിലി 1 spoon അങ്ങനെ എടുക്കാം ഡ്യൂറിങ് ദ പീരിയഡ്സ്. അതായിരിക്കും നമുക്ക് ആ സമയത്ത് അമ്മമാരൊക്കെ ഇതിന്റെ മഞ്ഞൾ പൊടി ഇട്ടിട്ട് പാല് കൊടുക്കുക. ആസ് സൂൺ ആസ് ദ പ്യൂബർട്ടി സ്റ്റാർട്സ് ടു ബ്രിങ് ഇറ്റ് അല്ലേ, യെല്ലോ മിൽക്കും പിന്നെ മറ്റേ ഇഞ്ചി

0: ചായ കഷായം ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അത് ആക്ച്വലി
1: അത്
0: നമുക്ക് ആക്ച്വലി സയന്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ ടു ഹാവ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് പെയിൻ കില്ലർ. അതേപോലെ ദർ ആർ സെർട്ടൻ തിങ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും ഫിഷ് ഫ്രൈന്റെ പകരം കറിയിലോട്ട് പോകാം, കോക്കനട്ട് ഒത്തിരി ഇടുന്നതിന് പകരം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം ആ ദിവസങ്ങൾ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ സിവിയർ പെയിൻ ആൻഡ് പീരിയഡ്സ് ആ ദിവസങ്ങൾ. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആസ് ഐ സെഡ് അവോയ്ഡ് ചെയ്തിട്ട് ഗോ ഫോർ സലാഡ്സ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ സലാഡിന്റെ പകരം ബോയിൽഡ് ആയിട്ട് എടുക്കാം. അങ്ങനെ കാം ലൈറ്റ് ഓൺ ദ ടമ്മി എന്ന് പറയുന്നത്
1: സോഫ്റ്റ്.
0: യെസ് ആ സമയത്ത് നമുക്ക് അങ്ങനെ കൊണ്ടുപോവാനേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രോബ്ലംസ്.
1: പെയിന് കുറയ്ക്കാൻ പറ്റും.
0: യെസ്
1: കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ ഈ രീതിയിൽ.
0: യെസ് നമ്മൾ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ക്ലിനിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ ദിസ് ഇസ് ദ ബ്യൂട്ടി, എല്ലാം അണ്ടർ വൺ റൂഫ് വി ഹാവ് കെപ്റ്റ്. ഡയറ്റ് എക്സസൈസ് ഒക്കെ ഒരു പേഷ്യൻ്റ് ലീഫ്ലെറ്റിലെ എല്ലാ ഡീറ്റെയിൽ കവറേജ് ആയിട്ടുണ്ടാവും. സോ ദേ ഗെറ്റ് ടു മോഡിഫൈ ദെയർ നീഡ്സ്. ഒരു പേഷ്യൻ്റ് ഇത് വർക്കാവും മറ്റേ പേഷ്യൻ്റ് അത് വർക്കാവില്ല. സോ ദേ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് ലേൺ ദെയർ ബോഡി. ഇറ്റ്സ് ലൈക്ക് സെൽഫ് മാനേജ്മെന്റ്. വി ഹെൽപ് ദം ഇൻ സെൽഫ് മാനേജ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ.
1: നമ്മളിപ്പം പറഞ്ഞു എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല് ഫുഡൊക്കെ പറഞ്ഞു. ഇപ്പം ഈ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർജറിയിലേക്ക് പോകേണ്ടി വരാറുണ്ടോ?
0: സർജറി ഇസ് ആസ് ഐ സെഡ് ബിഫോർ നമ്മുടെ ഇറ്റ് ഇസ് മീൻ സെലക്റ്റഡ് കേസസ്. ഇപ്പം മെഡിസിൻസിൽ റെസ്പോൺസ് കിട്ടുന്നില്ല, ഇല്ല മെഡിസിൻസ് എടുത്തിട്ടും കുറച്ച് 6 മന്ത്സ് കഴിഞ്ഞിട്ട് സിംറ്റംസ് മാറുകയോ ഇല്ല സിസ്റ്റിൻ്റെ സൈസ് കൂടുകയോ ചെയ്യുന്നത്, ഇല്ല കുട്ടികൾ ട്രൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ആവുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇല്ല സിവിയർ കണ്ടീഷൻ. ആസ് ഐ സെഡ് ഇത് അടുത്തുള്ള ഓർഗൻസ് എന്നൊക്കെ ഒട്ടിപ്പിടിക്കുവാണല്ലോ. അപ്പൊ നമ്മളെ കിഡ്നിന്ന് വരുന്ന മൂത്രസഞ്ചിന്റെ ഒരു ട്യൂബാണ് യുരിട്ര. യുരിട്രിക് എൻഡോമെട്രിയോസിസ് 1-3% വരെ റയർ സിവിയർ കേസസിൽ കാണാറേ ഉള്ളൂ. ആ സമയത്ത് ഇറ്റ് ഇസ് കോൾഡ് സൈലന്റ് കില്ലർ. യു നോ വൈ? ബിക്കോസ് സിംറ്റംസ് ഇല്ലാത്തയും ആ കിഡ്നിനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത എ സിംറ്റമാറ്റിക്, അവർക്ക് കാലിൽ നീർ എന്തിനാ വരുന്നത് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല, അങ്ങനത്തെ കണ്ടീഷൻസും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒട്ടിപ്പിടുത്തൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കീഹോളായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒട്ടിപ്പിടുത്ത നർവ് ബൈ നർവ് ഒരു സിംഗിൾ ഫൈബർ ഫൈബർ ഡിസെക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡാമേജ് ഉള്ള പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഡാമേജ് ഇല്ലാത്തത് ക്ലിയർ ചെയ്തിട്ട് ഈ കിഡ്നി ട്യൂബ് ആയിരിക്കാം, മീൻസ് യുരിട്ട മൂത്രസഞ്ചിന്റെ ട്യൂബ് ആയിരിക്കാം, ഇല്ല മൂത്രസഞ്ചി ആയിരിക്കാം, ചിലപ്പം വെൽ കൊടലിൽ കൂടെ. ലക്കിലി കേരള എൻഡോമെട്രിയോസിസ് വളരെ കോമൺ ആണ്, പക്ഷേ ദിസ് ടൈപ്പ് ഓഫ് വെൽ കൊടല് ചെറുകൊടലിൻ്റെ അകത്ത് കയറി പോകുന്ന എൻഡോമെട്രിയോസിസ് കുറവാണ്, ഇവിടെ കുറവാണ്. പക്ഷെ ബാക്കി സിവിയറിറ്റി വളരെ കോമൺ.
1: കേരളത്തിൽ എൻഡോമെട്രിയോസിസ് വളരെ കാര്യമായിട്ട് ആളുകളിലുണ്ട്,
0: കണ്ടുവരുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ അതുകൊണ്ടാണ് ഈ മാർച്ച് മന്ത് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇൻക്രീസ് ദ അവയർനെസ് സോ ദാറ്റ് കം ഏർലി ആൻഡ് ഈ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറീസിലോട്ട് പോവാൻ മുമ്പ് ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് ആൻഡ് ഇഫ് നെസസറി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ടു ബി ഡൺ ഇൻ ദ ഡെഡിക്കേറ്റഡ് സെന്റേഴ്സ് വേർ വി ഹാവ് എക്സ്പെർട്ടീസ് ഫോർ ഇങ്ങനത്തെ നെർവ് സ്പെയറിംഗ് എന്ന് പറയും. ആ നെർവ്സ് ഒക്കെ സേവ് ചെയ്തിട്ട് വേണം ബാക്കി ഡാമേജ് ഇഷ്യൂസ്
1: എടുത്തു
0: മാറ്റാൻ.
1: അത്രയും ഇതായിട്ടുള്ള ഒരു ഡോക്ടറിനെ അത് ചെയ്തു
0: കൊടുക്കേണ്ടി വരും.
1: യൂഷ്വലി ഈ സർജറി ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണോ?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി ഗൈനക്ലാബ്സ് ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ഇവിടെ നമുക്ക് ആസ് ഐ സെഡ് ഈ മൂത്രസഞ്ചിന്റെ ട്യൂബ് ഒക്കെ ഇൻവോൾവ് ആവുമ്പോൾ വി വുഡ് ലൈക്ക് ടു ഇൻവോൾവ് ദ യൂറോളജിസ്റ്റ് ഓൾസോ. അതേപോലെ ഈ വെൽക്കുടലാണ് കൂടുതൽ ഇൻവോൾവ്. അപ്പോൾ സർജിക്കൽ ഗാസ്ട്രോ സർജിക്കൽ ടീം കൂടെ അതിനകത്ത് വരും. ഗാസ്ട്രോനേക്കാളും സർജിക്കൽ സർജിക്കൽ ടീമാണ് നമ്മൾ ആ
1: ഷേവിംഗ്.
0: വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഗൈനക്ലാബ് സർജറി. പെൽവിസിലെ ഉള്ള എല്ലാ ഡിസീസസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടു ഡു ദ ഡിസെക്ഷൻസ്. അതേ സമയത്ത് ഇത് റെക്ടൽ ഷേവിംഗ് എന്ന് പറയും. ഈ രക്തം എന്ന് പറയുന്നത് വെൽക്കുടലിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഇത് പോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് കിടക്കുക ഒരു ക്യാൻസർ പോലെ തന്നെ. അപ്പൊ അതിനിങ്ങനെ പയ്യെ പയ്യെ ഷേവ് ചെയ്ത് കൊടുത്തിട്ട് വി ആസ്ക് ദ സർജൻസ് ടു ഇഫ് നെസസറി ടു ക്ലോസ് ഇറ്റ് ഓൾസോ. അങ്ങനെയാണ്.
1: ഇതൊരു മേജർ സർജറി തന്നെയാണ്.
0: യെസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ സ്റ്റേജസും എല്ലാ രീതിയിലും മേജർ ആയിരിക്കണമെന്നില്ല. ഒരു സ്റ്റേജ് 1, 2, 3, 4 ആണ് സയന്റിഫിക്കലി വി കോൾ ഇറ്റ്. സോ 3 and 4 ഇസ് ചലഞ്ചിങ്. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് ദ പ്രൈമറി ട്രീറ്റിംഗ് പെൽവിക് സർജൻ, അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റ്.
1: പുതിയ എന്തെങ്കിലും റിസർച്ചും പുതിയ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നടക്കുന്നുണ്ടോ?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി. ഇത് ഒരു ചലഞ്ചിങ് കോംപ്ലക്സ് മൾട്ടി ഫാക്ടറിൽ എന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഡയഗ്നോസ്റ്റിക് ഡിലേ കണ്ടുപിടിക്കാനുള്ള 7-8 വർഷ താമസം ഒന്ന് മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. നമ്പർ 2 ഇസ്

0: അബൌട്ട് ദ ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ആ ഓർഗനിലോട്ട് എത്തിക്കുന്ന മെഡിസിൻസ്, പിന്നെ നെർവ് ആണല്ലോ ഇവിടെ പെയിൻ, ന്യൂറോപ്പത്തിക് പെയിൻ, ആ നെറുമ്പിന്റെ മെഡിസിൻസ് കൂടെ, പുതിയ പുതിയ നോൺ ഹോർമോണൽ മെഡിക്കേഷൻസ്. ഇപ്പൊ ഇത്ര കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോർമോണിലായിരുന്നു, ഇപ്പൊ നോൺ ഹോർമോണിലോട്ടാണ് ഷിഫ്റ്റ്. പിന്നെ വേറെ ഒരു റിസർച്ച് ഫൈൻഡിങ് എന്ന് വെച്ചാൽ, നമുക്ക് ഇത് ജസ്റ്റ് ഇൻഫ്ലമേഷൻ മാത്രമല്ലാത്ത, നമ്മള് വാട്ട് എവർ വി ഈറ്റ്, ഒരു ഗട്ട് മൈക്രോബയോം എന്ന് കേട്ടിട്ടുണ്ട്,
1: പ്രോബയോട്ടിക്,
0: യെസ്, പ്രോബയോട്ടിക്സ്, ഗട്ട് മൈക്രോബയോം എന്ന്, നമ്മളെ ദേഹത്തിൽ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ കൂടെ ഉണ്ട്. ഗുഡ് ബാക്ടീരിയന്റെ അളവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോ ഈ ഗുഡ് ബാക്ടീരിയന്റെ അളവ് കുറയുമ്പോഴാണ് പല പ്രശ്നങ്ങൾ, ഈ എന്താ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ്,
1: മൈഗ്രെയിൻ,
0: കുറെ കാര്യങ്ങൾ വരും. അതേപോലെ എൻഡോമെട്രിയോസിന്റെ ഒരു ലിങ്ക് കൂടെ ജനറ്റിക്കലി ഉള്ളതുകൊണ്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് മൈക്രോബയോട്ട. അതുകൊണ്ടാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര്, മോർക്കറി, ഈസ്റ്റുള്ള അപ്പം, അങ്ങനത്തെ ഫുഡ് ഇസ് വെരി ഗുഡ് ഫോർ
1: ലൈവ് ആയിട്ട് ജീവനുള്ള ബാക്ടീരിയ ഉള്ള ഫുഡ്.
0: യെസ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, വാട്ട് ഇസ് സ്പെസിഫിക്കലി ഈ ജനറ്റിക് ലിങ്ക്സ് എന്തൊക്കെയാ ഉള്ളത്, ആർക്കൊക്കെ വരാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സ്പെസിഫിക്കലി മെഡിസിൻസ്, പിന്നെ പ്രിസൈസ് ആയിട്ട് ഈ നരമ്പിനെ തന്നെ ഐഡന്റിഫൈ, MRI-യിലായാലും ചില റിപ്പോർട്ട്സ് വിൽ ബി വെരി വേഗ്, വെരി സട്ടിൽ ഫീച്ചേഴ്സ്, മീൻസ് വളരെ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ മെഡിസിൻസ്, സ്പെഷ്യൽ ഡൈ കളറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു റിസർച്ച് അഡ്വാൻസ്.
1: ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എവിടെയാണ്, ഏത് ഞരമ്പിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വിസിബിൾ ആവും അല്ലേ, കാണാൻ പറ്റും. അപ്പൊ അവിടെ മാത്രം നമുക്ക്
0: ട്രീറ്റ്മെന്റ് ടാർഗറ്റ് ചെയ്താൽ മതി, അങ്ങനത്തെ ആണ് ഡെവലപ്മെന്റ്
1: നടക്കുന്നത്.
0: പക്ഷെ ആസ് യു നോ ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഈ HPV വാക്സിൻ വളരെ യൂസ്ഫുൾ ആണെന്ന് നമ്മളൊരു 10 വർഷം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലക്കിലി ലാസ്റ്റ് വീക്ക് ആണ് ആധാർ കാർഡിൽ വന്നിരിക്കുന്നത്. 14 ഇയേഴ്സ് ആൻഡ് ബിലോ യു ക്യാൻ കമന്റ് ചെയ്ത്.
1: അങ്ങനെ
0: റിസർച്ചിന്ന് നമുക്ക് ക്ലിനിക്സ് വരെ എത്താൻ കുറച്ച് സമയം
1: ആളുകളിലേക്ക് അത് കൊടുക്കാൻ
0: കുറച്ച് സമയം,
1: 5, 8, 10 വർഷം എടുക്കും.
0: അതെ, പക്ഷെ ആ വയസ്സ് ആയ ആൾക്കാരും എടുക്കണല്ലോ ഇഞ്ചക്ഷൻ. അതേപോലെ വി കാൻ മിസ് അവർ കിഡ്സ്. യെസ്.
1: ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആളുകളിലേക്ക്, ഇതിനൊരു ബോധവൽക്കരണം ആളുകൾക്ക്. ഇപ്പം എനിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത്.
0: അപ്പം
1: എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം അവർ പറയുമ്പം പെയിനാണ്, പീരിയഡ്സിന് പെയിൻ ഉള്ളതാണ് അപ്പോൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എനിക്കും പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സിവിയർ പെയിനാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്ലോബലി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്?
0: വളരെ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ, സിമ്പിൾ പെയിൻ ഈസ് ഓക്കെ, ഇത് കോമൺ പെയിൻ ആണ് പീരിയഡ്സിൻ്റെ. പക്ഷേ എനിത്തിങ് യു ഫീൽ അബ്നോർമൽ, ഒരു പ്രാവശ്യം പോയി കണ്ടേക്കാം എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഫീവർ, വോമിറ്റിംഗ് ഓർ ബവൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ലൂസ് മോഷൻ ആയിട്ട് വരുക, അതിൻ്റെ കൂടെ മോഷൻ പോകുന്നേ ഇല്ല 3 ഡേയ്സ്, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ കൂടി കൂടി വരിക പെയിൻ, 3 ഡേയ്സ് ഉള്ളത് 4 ഡേയ്സ്, 2 ഡേയ്സ് ഉള്ളത് 5 ഡേയ്സ്, അങ്ങനെ കൂടി കൂടി വരിക, ഇല്ല പണ്ടില്ലാത്ത പുതിയ പെയിൻ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിത്തിങ് ലാസ്റ്റിംഗ് മോർ ദാൻ 6 മന്ത്സ്, 6 മന്ത്സ് വരെയും കണ്ടിന്യൂസ്ലി വന്നോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ദേർ ഇസ് സംതിങ് അബ്നോർമൽ. 1 or 2 മന്ത്സ് വന്നു, 3rd മന്ത് തൊട്ട് ഒട്ടും ഇല്ല, ഇറ്റ്സ് നോർമൽ ആണ്. പിന്നെ ബ്ലീഡിംഗ് ഒട്ടും അബ്സല്യൂട്ട്ലി നോർമൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇഫ് ദ ബ്ലീഡിംഗ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ്, ബ്ലീഡിംഗ് കൂടി കൂടി വരിക, പെയിന് കൂടി കൂടി വരിക, 6 മന്ത്സ് ആയിട്ട് ഒന്ന് സബ്സൈഡ് ആയാലും ഡെഫിനറ്റ്ലി യു നീഡ് ടു
1: അറ്റൻഡ്.
0: യെസ്.
1: ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന, സൗഖ്യം പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഡോക്ടറിന് അവരോട് പറയാൻ പറ്റി എൻഡോമെട്രിയോസിൻസിനെ പറ്റി പറയാൻ ഒരു കാര്യം നിർബന്ധമായിട്ടും പറയണം എന്ന് ഇത് കേൾക്കുന്നവരോട് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡോക്ടർ പറയുന്നത്?
0: യെസ്, ഡെഫിനറ്റ്ലി. ഒരു വീട്ടില് അച്ഛനെ കുറച്ച് ഫീവർ എന്ന് വെച്ചാൽ ആ വീട് കുഴപ്പമില്ല, എങ്ങനെങ്ങനെ മാനേജ് ആയിട്ട് എല്ലാവരും നോക്കിക്കൊള്ളും. പക്ഷെ അമ്മയ്ക്കൊരു പനി പിടിച്ചാൽ, ഇല്ല ലേഡി ഓഫ് ദ ഹൗസിന് ഒരു പ്രശ്നം വന്നാൽ, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റാൻഡ് സ്റ്റിൽ. സോ ഇറ്റ്സ് ദ ഡ്യൂട്ടി, എല്ലാവരും കടമയാണ് നമ്മൾ ആ പെൺകൊച്ചുങ്ങളെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തും അതേപോലെ നമ്മൾ നേഷൻ ഒരു ഡെവലപ്പ് നേഷനിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സോ എവറിബഡി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പെയിൻ, ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഇൻക്രീസിംഗ് ഇൻറ്റൻസിറ്റി, അത് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ 3, ഇതിൻ്റെ ക്രോണിസിറ്റി അത്ര സിവിയർ ഉള്ളതുകൊണ്ട് ഫോളോ അപ്പ് ആൻഡ് റിക്കറൻസിനോട്ട് എല്ലാവരും ഒരു ശ്രദ്ധയോടെ നോക്കണം. ബിക്കോസ് പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, 2 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കാണത്തില്ല, പേഷ്യൻറ്റ് തിരിച്ചു വരത്തേയില്ല. മൂന്നാമത്തെ വർഷം

0: ഭയങ്കര സിവിയറായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതും എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്, അവർക്ക് സമയം ഉണ്ടാവുന്നില്ല, നെഗ്ലക്ട് അറിഞ്ഞിട്ടല്ല, സോ അതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളിപ്പോ കാണുന്നത്. റിക്കറൻസ്, പ്രിവെൻഷൻ ഓഫ് റിക്കറൻസ് ആൻഡ് ഫോളോ അപ്പ്.
1: എൻഡോമെട്രിയോസിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേരളത്തിലെ കുട്ടികൾ സ്ത്രീകളിൽ കാണുന്നുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സാധാരണയിൽ കവിഞ്ഞുള്ള നമ്മുടെ പീരീഡ്സിന്റെ സമയത്തുള്ള വേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധാരണ അല്ലാത്ത ഒരു വോമിറ്റിംഗ് വരുന്നു, അല്ല അതുപോലെയുള്ള സാധാരണ കാണാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അത് ആറുമാസം തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വരുന്നു എന്നൊക്കെ ഉള്ളപ്പം എവിടെയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം. ഉടനെ തന്നെ ഡോക്ടറിനെ കാണുകയും എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ചു അത് എൻഡോമെട്രിയോസിസ് കൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അത് തുടരുകയും ഡോക്ടറിനെ വന്ന് കണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പറയുന്ന സമയങ്ങളിൽ ഡോക്ടറിനെ വന്ന് കണ്ട് ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് എടുക്കുകയും അങ്ങനെ ഈ സിംപ്റ്റംസിൽ നിന്നോ അല്ലെങ്കിൽ സിവിയർ ആവുന്നതിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
0: ഡെഫിനറ്റ്ലി. ഓക്കെ,
1: അപ്പം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ചൈത്ര TM, എറണാകുളം റിനായ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. എൻഡോമെട്രിയോസിസ് എന്ന വിഷയത്തെപ്പറ്റി വളരെ ദീർഘമായിട്ട് നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചതിനും ഡോക്ടറിന്റെ തിരക്കിട്ട ജോലിയുടെ ഇടയ്ക്കൊന്നും അല്പസമയം കണ്ടെത്തി നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നതിനും റേഡിയോ കൊച്ചി 90 FM പേരിലുള്ള എന്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മാം.
2: സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: മരായിട്ട് ഗുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ, പാടു നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടു പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാൻ അറിയില്ല.
0: കമ പ്ലീസ് പാടു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുകൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ಸಾಗ ಸನಿ ನಗ ಸನಿ ನಬ ಸಾಗ ಸನಿ ನಗ ಸನಿ ನಬ ಸಾಗ ಬದ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തും ആവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിൻ

ായിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തേനെ.

സുരീലി ആവാസ്. സുരീലി ആവാസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസലുകളാൽ സമ്പന്നമാണ് ഇന്ത്യൻ മണ്ണ്. ഒട്ടനവധി ഗസൽ ഗായകരാണ് ഈ മണ്ണിന് സ്വന്തമായുള്ളത്. അതിൽ പലരുടെയും സംഗീത ജീവിതം നമ്മൾ സുരീലി ആവാസിലൂടെ തന്നെ നോക്കിക്കണ്ടതുമാണ്. എന്നാൽ എപ്പോഴും അനുസ്മരിക്കപ്പെടാത്ത ഗസലാസ്വാദകരുടെ പ്ലേലിസ്റ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില ഗായകരുണ്ട്. ഇന്നത്തെ അധ്യായം അങ്ങനെയുള്ളൊരു ഗായികയെ പറ്റിയാണ്. ബീഗം അക്തറിനെ പോലെ പ്രശസ്തയായില്ലെങ്കിലും മാലിക ഇ ഗസൽ എന്ന വിളിപ്പേര് കിട്ടിയ മധുരാനിയാണ് ആ ഗായിക. മധുരാനിയുടെ മധുരസ്വരത്താൽ അനുഗ്രഹീതമായ ഗസലുകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ അനശ്വര ഗായികയെ അടുത്തറിയാൻ ശ്രമിക്കാം.

ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് മധുരാനി ഫൈസാബാദി എന്ന മധുരാനി ജനിച്ചത്. ഉസ്താദ് ബഡേ ഗുലാം അലി ഖാന്റെയും ഉസ്താദ് അമീർ ഖാന്റെയും എല്ലാം ഗസലുകൾ കേട്ട് വളർന്നതായിരുന്നു അവരുടെ ബാല്യം. അതിനാൽ ഗസലുകളോട് വളരെ ചെറുപ്പത്തിലെ ഇഷ്ടം തോന്നി തുടങ്ങിയ മധുരാനി കിരാന ഖരാനയിലെ ഉസ്താദ് ഫയാസ് അഹമ്മദ് ഖാന്റെയും നിയാസ് അഹമ്മദ് ഖാന്റെയും കീഴിൽ സംഗീതം പഠിച്ചിരുന്നു. പട്യാല ഖരാനയിലെ അബ്ദുൾ റഹ്മാൻ ഖാന്റെ ശിഷ്യയാവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തന്റെ സ്കൂൾ വിദ്യാഭ്യാസം

സംഗീതം ജീവിതമാക്കാൻ മധുരാനിക്ക് പ്രചോദനം നൽകിയത് അവരുടെ അമ്മാവനും ഇതിഹാസ തബല കലാകാരൻ അഹമ്മദ് ചാൻ തിരക്വാഗാന്റെ ശിഷ്യനുമായിരുന്ന ബാബുറാം ആയിരുന്നു. അദ്ദേഹമാണ് മധുരാനിയുടെ ഔദ്യോഗിക സംഗീത ജീവിതത്തിന് വഴിയൊരുക്കിയതെന്നും വേണമെങ്കിൽ പറയാം. റേഡിയോ മേഖലയിലാണ് ആദ്യം മധുരാനി പ്രവർത്തിച്ചിരുന്നത്. റേഡിയോയിലൂടെ ഇവരുടെ ആലാപന മാധുര്യം തിരിച്ചറിഞ്ഞവർ കച്ചേരികൾക്കായി സ്ഥിരം വിളിച്ചു തുടങ്ങിയത് മുതൽ മധുരാനി തിരക്കുള്ള ഗായികയായി രാജ്യത്തുടനീളം യാത്ര ചെയ്ത് ഗസൽ കച്ചേരികൾ അവതരിപ്പിക്കുന്നതിനിടെയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ജയദേവ് ആലാപ് എന്ന ചിത്രത്തിൽ പാടുന്നതിനായി മധുരാനിയെ ക്ഷണിച്ചത്. ഈ ചിത്രത്തിലെ ഗാനം മധുരാനിയുടെ സംഗീത ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി.

ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മധുരാനിയുടെ തികഞ്ഞ ആരാധികയായിരുന്നത്രേ. ഇന്ദിരാഗാന്ധി മാത്രമല്ല, ഗസൽ രാജാവായി വാഴ്ത്തപ്പെടുന്ന ജഗജിത് സിംഗും മധുരാനിയുടെ ശ്രുതിമധുരമായ ശബ്ദത്തിന്റെ ആരാധകനായിരുന്നു. പല വേദികളിലും മധുരാനിയുടെ ഗസലുകൾ ഇന്ത്യൻ സംഗീതത്തിന് മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. 1996 മധുരാനിയുടെ ഏറ്റവും പ്രശസ്ത ആൽബമായ ഇന്ദുസാർ പുറത്തിറങ്ങുന്നത്. ദിലീപ് കുമാർ അവതരിപ്പിച്ച ആ ആൽബവും അതിലെ ഗസലുകളുമാണ് ഇവരുടെ മാസ്റ്റർ പീസായി അറിയപ്പെടുന്നത്.

ആയിരുന്നു ഗസലുകൾ അതിന്റെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മധുരാനിയെ സഹായിച്ചിരുന്നത്. ഒരു നല്ല ഗായിക എന്നതുപോലെ തന്നെ ഒരു നല്ല സംഗീതാധ്യാപിക കൂടിയായിരുന്നു അവർ. പെനാസ് മസാനി, ചായ ഗാംഗുലി തുടങ്ങിയ നിരവധി പ്രമുഖരാണ് മധുരാനിയുടെ കീഴിൽ സംഗീതം പഠിച്ചിരുന്നത്. കൂടാതെ ക്ലാസിക്കൽ അധിഷ്ഠിതമായ ഗസൽ ആലാപനത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ് അടക്കമുള്ള പല പുരസ്കാരങ്ങളും ഈ ഗസൽ പ്രതിഭയെ തേടി എത്തിയിട്ടുമുണ്ട്. എങ്കിലും മധുരാനി എന്ന ഗസൽ ഗായികയെ അറിയാത്ത ഗസൽ ആസ്വാദകർ ഇന്നുമുണ്ട്. തൻ്റെ ഗസലുകളിലൂടെ മാന്ത്രികത തീർക്കുന്ന ആ ശബ്ദത്തിന് പക്ഷേ പരാതികളില്ല, തളർച്ചയില്ല. പ്രശസ്തി ആഗ്രഹിക്കാതെ തന്നിലെ സംഗീതത്തിനായി മാത്രം മധുരാനി ഇന്നും ജീവിക്കുന്നു.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആവ്രിൽ കാർമൽ ലിബേര.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.